റേഡിയോ കേന്ദ്രീതകളായി കേൾക്കുക കാര്യക്രമം ഡിസ്കോ സ്പെഷ്യൽ കേൾ.